0: സുമുരുരാത്രിയേക്ക് സംഗീതം യഹോറാവാം സന്ധത്താറും എഫ് എം തരംഗമാല അനുദിക്കായ ദശമ തുണവസിയെ ഗുവനി അത് ദേദാസ് വിസിഹായ വത്തരേ അഗോസ്റ്റ് മാസേ നത്താം നിക്കിനി മാസേ ഹായ്വനിത ബ്രഹസ്പതിന്ത നിക്കിനി മാസേ അനു ശ്രീലങ്ക വാസിന്റെ മെന്മ ലോകയെ അനി അയട്ടത് വിശേഷ സൂ മാസയ എത്തമായി നുവര ദളദാ പെരഹര പെവത്തിയും മിവര ദളദാ പെരഹര ദഹാട്ടവനിതായി ആരംഭവി ദിനേ ദായക് തിസ്സേ വീതി സഞ്ചാരയ കരമിൻ വിസിയാട്ടവനിതാ ദഹവൽ പെരഹരൻ അവസാൻ വേണോ ലോകേ നന്ദിസിൻ മിമ പെരഹര നിറമീമട്ട് വിദീശകയോ പെമിന്ന ഭവം ഹെമോമ ദന്നോ ඒ පෙරහැර පැවත්වෙන කාලය තුළ දැකුම් කළු දර්ශන ඔවුන්ට නරඹන්නට හැකිවීම නිසා ඇසළ පෙරහැර පවත්වනු ලබන්නේ මෙද මහනුවර දළදා මාලිගාවේ වැඩවසන දන්ත ධාතුන් වහන්සේට ගෞරව දැක්වීම සඳහා. ඒ කියන්නේ නිකිණි මාසයක් පින්වන්ත මාසයක්. ඉතින් දයාබරසන්නනි අද ඔබ සමග හෝරාවක් ගත කරමින් සංගීතමය වැඩසටහනක් ගෙනෙන්නටයි අපි සූදානම් වන්නේ. සඳතර තුළින් ඔබ හා එක්වන මම ධර්මපාල කොටිකාරකි. සුපෘතු සෙනෙහසෙන් යුතුව පිළිගන්නම් ඔබ ආයුබෝවන්.
1: ආයුබෝවන්. මම ගාමිණී නාරන්පනාව.